0: ോളി ഐസ് മീസകുൻ തിബിതനുൻ ലുഹലൈ വെട്ടിഫാവാ കതുരു റുക്കുകെ ബുടുതകെ ഫദൈൻ എവരും വാ കഹലൈ
1: ഫകൈഫ കാന അദാബി വനുദുർ
0: ഫഹ തിമൻ റസ്കലാംഗെ അദാബൈ തിമൻ റസ്കലാംഗെ ഇൻദാർ തവി കും ഫദൈ കും ഹിയെ
1: വലഖദ് യസ്സർന ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ
0: ഹമ കശവരം തിമൻ റസ്കലാംഗെ ഖുർആൻ ഹന്ദുമ കുളൗമ ഫസേഹ കൊദ്ദവീമെ ഫഹ ഹന്ദുമ ഖുറാ മീഹ കുവേഹിയെ
1: കദ്ദബത് ഫമൂദു ബിൻ നുദുർ
0: സമൂദു ബാഗാ മീഹും ഇൻജാർത ദുക്രൂ

0: അതുകെ രാജ്.
1: അസ്സലാമു അലൈക്കും. ഹുണർവരി കുളദാണ അതി ദരിവരുണ ബേണുവഫദ എതുരകവുമാങ് എഹിയെഗെ കൊതും ദിവിഹിരാജ്യ ഗാഡും ഗെണിസ്തേ എതുരശി പ്രോഗ്രാം അടുവസവന്തി ബെവി എമ്മെഹ അഹുൻ തെരിണ വരം ഉഫാവിർ വകുതുകൊളക എതമും മി സിൽസിലാഗ മിഹഫ്താഗ പ്രോഗ്രാമായിക്കു മി ബദ്ദൽ കുരി അളുഗണ്ടു മൂസാ രഷ്വാൻ. ജമാന അണ്ണ ബദൽതകായകു ദരിവരുണ എക്കി മാദ്ദാത ഉഗണ്ണ എതിനുമ ആ ഈജാദി ഗൊയ്ത്ത ബേണു കുർമകി കിയവേദേ മുദരിസുണ്ണ കിയവ കുതിന്നം ഉഗണുമം ഇതുരു ഷാഗുവരികമി ഗെണിസ്തേനെ ബദലേ മിഹഫ്താഗ പ്രോഗ്രാംഗ ഗാസി സ്കൂൾഗെ ദിവിഹി മാദ്ദ ഉഗണ്ണ വയതെവ്വ മുദരിസെ കമുഗവ ആമിനത് നസ്മ നസ്മ മിസ്, ഷഹീദ് അലി സ്കൂൾഗെ ദിവിഹി മുദരിസെ കമുഗവ ഫാത്മത് അസ്ഹാർ അസ്ഹാർ മിസ്. അതി ഉഗണുമ ഉഗണ്ണായതിനുമക വസീലത്ത ഉഫദ്ദ തരഗി കുര ടീച്ചർ എഡ്യൂക്കേറ്ററെ കമുഗവ മുഹമ്മദ് ഷക്കീൽ ഷക്കീൽ സർ വാഹക ദക്കവാണി ദരിവരുണ ബസ് ഉഗണ്ണായതിനുമുക ബേണുകുര വിദാണെ ആ ഈജാദി ഗൊയ്ത്ത മി മൗലു അഗുളെ ഗൊതും.
2: അസ്സലാമു അലൈക്കും നസ്മ.
3: വഅലൈക്കും അസ്സലാം.
2: ബസ് ഉഗന്നു കുറിയതാണ് ആ ഈജാദി ഗൊയ്ത്തക്കാ ബേ ഗൊത്തു മിക്കാ ബേ ഗൊത്തു കീകത്തോ മീ വിദാളവാണി
3: അളുകൊണ്ടുമെങ് ബസ് കേവാദേ മുദരിസെഗ്ഗെ ഹൈസേത്തും അളുകൊണ്ടുമെങ് എപ്പ ജെഹേ മിഹാറു ബസ് കേവാദിനുമെങ്കിൽ മി സ്റ്റൈൽ മീ ഗൊയ്ക്കൊണ്ട് ബദൽ കൊല്ലം അകീകത്തുക മുജ്തമയ മി എണ്ണ ബദലത്തക്ക എക്കോ മി ബഹക്കുദിൻ ബുഡം അഹുലുവരി കുറുവാ ബസ് തഫാത് ഗൊത്തക്ക ബസ് കേവാദിനും എവ ബദൽ കുറ എപ്പ ജെഹേ എഹം വിമ മീ ആ ഈജാദി ഗൊത്തം എബ സ്കൂളിലെ കേവാദിനുമുക ക്ലാസ് റൂം തെരിയാൻ ഹമ വെദ്ദുമക്കി അളകുണ് ദേഖേ ഗതുക വരം മുഹിമു കമേ ഹഗീഗതുക അളകുണ് ദേഖേ ഗതുക അസ്തു ബസ് കേവാദിനുമുക ആ ഗൊയ്ത്തക്കിൻ ഹഗീഗതുക ജമാനി ഗൊയ്ത്തക്കെ അളകുണ് മെൻ കേവാദിനുമുക തെരിയാ ഗെന്ദം വി മിഹാരു മീ കുദിൻ വര ബൊഡ മീ ഫണ്ണിയാത്തുക വസീലത്തക്കൻ അഹുലുവരി ഫണ്ണിയാത്ത കുദിൻ വരം അഹുലുവരി എഹിമി മ എക്കുദിൻ ഷൗഗുവരി വാഗത എക്കുദിൻ ബേണു വാഗത ഫിലാവളത ബട്ടൻകൊ ഏകെ തെരേൻ അസ്ലു ഹഗീഗതുക മീ ബസ് ഉഗണ്ണാതെ വിജയ്യ അളുകുണ്ണൻ ഹീവണി വര ബൊഡ മീ ബഹ കുദിൻഗെ ഷൗഗുവരി കൻ ഹമ ഇതുരുവെഗെൻ ദാണി മിസാലക്കൻ എ മീ ഡിജിറ്റൽ വസീലത്തക കല എക്കുദിന്ന മീ എക്കി എക്കി നണ്ണമുക എബ ഗെയം തങ് എബ ഹുരെ അക്കുദിൻ അതുക മീ തഫാത്തു ഫണ്യാത്തുക വസീലത്തങ് എബ ഹുരെ ഗേ ഗേ ഗ മാം ബഫാൻ എബ ഹോദ ദീഫ എബ ഹുരെ ഗേ തെരേ ഗ മാഹോലു മെസ് എബ ലിബെ എഹം വിമ കല മീ വസീലത്തക എഹിഗ അളുകുൺ മീ ഫിലാവളത ബട്ടം കുറവിജ കമ വെജ്ജയ കുദിൻ തങ്കൊളെ ബൊഡ ഗയാവെ വാ മീ മീ ഗ തെരേ വണ്ണം കുദിന്ന മിഷാവഗോരി വാണെഹെൻ ഹീവണി ബൊഡ എഹം ഏകെ ബൊഡം സ്കൂൾ മാഹോ തെരേൻ ക്ലാസ് റൂം തെരേഗെ വെസ് അളുകൊണ്ട് മെ ഫസേ ഹൈ മീ വസീലത്ത ബേണോ കൊകെന്ത ഫാത്തെ മീ എപ്ലിക്കേഷൻ തക്കുകെ എഹീഗ ഫിലാവളത ബട്ടം കുറവേ ഗൊയ് വും ഹൈ ഹീവണി ബൊഡ മീ കമുഗു തെരേ കുദിൻ ഷൗഗരി വാണി
4: അതെ മീ മിഹാറു മീ ആസമയ തരഗിയ മീ ടെക്നോളജിയ ഗുളിഫെ മിംവര ബലായറുക അളുകൊണ്ടെ സ്വാഹ കുറവേനി കുദിൻ ബഹൻ അഹുദുവരി കുറവ കുറവിദാൻ വരഗിന കന്തത്തക്കെങ്ങ ബോട്ടെ മിസാവക്ക കൊറിയ വെച്ച വരഗിന ബുണാടു മീവനി മീ ഇംഗ്രേസ് ബഹം വരഗിന വാഹക ഫൊത്തക്ക അച്ചി ലിബെങ് ഉരയെ ഇന്റർനെറ്റ് ഉൾവാ ദിയസ് വര ബാർ മൗലോ മാതെ ദിവൈന മേച്ചി സെന്നു ഉരയെ ഹെം ബീമ അയേ മി കന്തത്ത മിഹൻ ദിമാവണി ഹമക സളുവണി ഹിവണി മിഹാറു എഹെന്ന വെസ് നുദെന്നെ വേനെ മിഹാറു ഹമ മീ ഇന്റർനെറ്റ് ബലാ ദിയ സമ വര ബാവർ മൗലോ മാത്തൻ ഹമ ദിവൈയെ എക്കി കഹ തഫാത് വത്തറുഗെ മീ ലിബെങ് ബോരി തഫാത് വത്തറുഗെ ഗെയം തങ് ഭൂരി ഏകെ ഇതുരും മീ അനങ്ങിൻ ബലാകമ വഞ്ഞാമും കുദിൻ ഷൗഗുവരിവെഗെ ಕುರಬೇನ ಕಿತಮ್ಮ ಕಹ ಕಂತಕ್ಕೆ ಮಿಹಾರ ಬೋರಿ ತಸ್ವೀರ್ ತಕ ಬಲಾಲಿಯಸ್ ಮಿ ಕುದಿಂಗೆ ಮಿ ರೋಲ್ ಪ್ಲೇ ತಕ ಪಾಡ್ಕಾಸ್ಟ್ ತಕ ಬಲಾಲಿಯಸ್ ಮಿಹ ಮಾಳೋನ್ ದನ್ನವಾಣಿ ಮಿಹಾರ ಮಿ ಕಿಹ ಉಂದಗು ಕಮ ಕಣ್ಣುವಾಣೆ ದೇಹನ್ ನಮಸ್ ಮಿ ಗಳುನ್ ಮೆ ವಿಸ್ನಾದ ಜಹೆ ಕಮಕಿ ಮಿ ಕುದಿಂಗ್ ಬೊಡುವ ಮುನ್ನುವತ ಕುದಿನ್ನ ಬಸ್ ಉಂಗೆನೆಂ ಫಶಾಗೆ ವಕಿ ಮರುಹದಾಕ ಹಿಸಾಬಂ ಅಣ್ಣೇರು ಕುದಿನ್ನ ಮಿಹುಣ್ಣನಿ ಮಿ ದಿವೇ ಬಹಬ್ಬರ ಬೊಡ ಎಹೆಂ ಬಹಕ ಇಸ್ಕನ್ ದೇಫ ಏಗ ಸೌಬು ಮಿವಾ ಗೊತಕಿ ಕೊಜ್ಜ ಸ್ಕೂಲಂ ಅಣ್ಣೇರು ಕುದಿನ್ನಕಿ ಎಹ ಕಲ ಬಹ ಅಹುಲು ವೆರಿ ಕುದಿನ್ನೆನ್ನು ಎಹೆಂ ಎ ಹಿಸಾಬಂ ಅಳುನ್ಮೆ ಮಿ ಜೆಹೆನಿ ಕುದಿನ್ ಅಹುಲು ವೆರಿ ಕುರುಮಟ್ಟಕ ಮಸಕ್ಕೆ ಕೊರ ದೆನ್ ಬಹಂ ಅಹುಲು ವೆರಿ ಕುರೆವಿದಾಣೆ ಕಮುಗೆ ಉಮ್ಮಿತ್ತಕ್ಕೆ ಸೆಬ್ಬುರಿ ಮಿಸಾಲ್ಕ ಬೈಟ್ ಟೀಚರು ಕಿಯವಾ ದೆಬ್ಬೀಮ ಕುದಿನ್ ವರ ಕಿಯವಾ ಹಿವ್ವೆ ಕುದಿನ್ ಎಬ ವರ ರಂಗಳ ಬಸ್ ಉಂಗೆ ಉಂಗೆನೆ ಎಹೆಮ್ ಏಗ ಮಾನೆಯಕ್ಕಿ ಮೀಗ ಎಬ ಹುಟ್ಟೆ ಉಮ್ಮೀತಕ್ಕೆ ಸೇಮ ರಂಗಳು ಕಣ್ಣೆ ಅಳುರ್ ಮೆ ವಿಸ್ಮಿ ಆ ಈಜಾದ ತಕ ಬೆಹೆ ಗೊತ್ತು ಕೊಡಕು ಮಶರ ಕೊಲ್ಲ
2: ಮೀ ವರ ಮುಹಿಮು ಮೀ ಪಾಯಿಂಟ್ ನಜಮ ತಿವಿದಾಳಿ ಅದಿ ಮೀ ಅಜಹರ್ ತಿವಿದಾಳಿ ಹಾಸಕ ಮೀ ಅಳುಗುಣಗೆ ತೆರೆಗೆ ಬಹುರಿ ಏಕೆಗೆ ಬೇಫಳು ಮೀ ಹಮ ಮೀ ರೆಕಾರ್ಡ್ ಕೊ ಪೊಣ್ಣ ವಾಹಕ ತಕ ಮೀ ಅದಿ ಏನಿ ಮೀ ಚಾಪುಗ ವಸೀಲತ್ತವೆ ಸೆಹರಿ ಫಸೆಹೆ ಕಮ ಏಕೀಗ ಲಿಬೆಂಗ್ ಎನ್ನುತ್ತ ಏಕಿ ಏಕಿ ಸಿಫತವಗ ಏಹೆಂಗ್ ಹುಟ್ಟ ತ ಮಿ ಮಡು ಮಡು ಎ ಫೆಂವರ್ ದವ್ವುಗ ಬಾ ಮಿ ದಣಿ ಏಮೆ ಮೀಗ ಅಳುಗೊಂಡುಗೆ ಮೀ ಮೀ ಫಾಗ ತಂಕೊಳಗಿ ಮಿಯರ್ ಅಲಂಗು ಫೆದೆ ಗೇಮ್ ತಕ ಮಿನ್ವತ ಮೀ ಕುಳಿಯೋರ್ ತಕ ತಫಾತ್ ಪ್ರೋಗ್ರಾಮ್ ತಕ ಮೀ ಏಕ್ತಕ ಮೀಚ್ಚತಿ ಮೀಚ್ಚತಿಗೆ ತೆರೆಗ ದಿವಿ ಬಸ್ ಹಿಮೆನವ ವರ ಅದಿ ಮೀಮ ಮಿಬ ಮಿಕಂತ ಕುರವ ಬೇಫಳು ಆದ್ಯ ಖಿಲಾಫ ಇತುರು ಕುರವ ಏಕಮಗ ಇಂಗ್ರೇಸ್ ಬಹುಗ ಮಿವಾಗುತ್ತಗೆ ವರ ಫಸಿಹೈ ಬೇಣು ಕುರುವೆ ಮಿಸಾಲಕ ಅದಿವಸ ಒಳಗೊಂಡವನ್ನ ಇಹ ಮೀ ಫಸಿಹ ಕಮಾಯಕೀಗ ಬೇಣುವ ನುಕುರುವೆ ದಿವಿ ಬಹ ಇಂಗ್ರೇಸ್ ಬಹ ದಿಬಹೆ ಎಫ್ಹಾರ ಮೀ ಲಿಯಂಗುಳೇಕ ಬೈಫಾರುಗ ಮಿಹಾರ್ ಮಿಸಾ ರಾಜ್ಯಗೆ ಮೀ ನೂಸ್ತಗ ಫೆನ್ನಾಣೆ ಮೀ ಅಲ್ಲಾಹುಗೆ ಇಸ್ಮುಫಳು ಲಿಯಾಯಿರುಗ ಚಾಲಕ ಹಿಜ್ಬುಲ್ಲಾ ಏನು ಮೀ ಹಿಜ್ಬು ಅಲ್ಲಾಹು ಏ ಕುರಿಯ ಫಹತಗೆ ಏ ಅನ್ನಗೊಯ್ ಫೆನ್ನಾಣು ಮೀ ನೂಸ್ತಕ ಏ ಕಾಲ ಕುದಿ ಕುದಿ ಮಸತೆ ಬೋಳ ಏಮೀಮ ಮೀಗ ಮಿ ವಾಗುತಕಿ ಎಕೆ ಕುಜ್ಜಾಯ ವೆಸ್ ಎವ ಎಗೆ ಮುಳಿ ಮೀ ತೆಮ್ ತಿಮಣ್ಣ ಮೀ ಬೇಣು ಕುರಿಯಸ್ ವೆಸ್ ಮೀಗ ಅದಿ ಹೆಂ ಬೈಕಸ್ ದಕ್ಕಾಗೆಂಕ ಮೀತಿ ರಗಳು ಕುರಂ ಮಿಜೆ ಏಕೆ ಇಂಗ್ರೇಸ್ ಬಸ್ ಮಿ ವಾಗುತಕಿ ಏ ಒಟೋಯಿಂಗ್ ಕರೆಕ್ಷನ್ ಹುರಿ ಹೆಚ್ಚೆ ಅದಾದೆ ಮಿಯಾರ್
3: ಕಹಲ ಅಪ್ಲಿಕೇಶನ್ ತಕ್ಕೆ ನುಹುರೇ
2: ಗೊತ್ತಗು ತೆರೆಗ ಎಮ್ಮೆ ಬೋಡ ದಿವಿಹಿ ಬಹ ಗೆನ್ನಂ ಜೀಪ ಮ್ಯಾಗಣು ಮೀ ಕುರಿಯರು ಮಕಿ ಮಿದೆನ್ನವಿ ಗೊತ್ತ ಫಸಿಹ ಕಮ ಎಕೀಗ ಮೀ ಮೀ ಟೆಕ್ನಾಲಜಿಗೆ ವಸೀಲೆ ತಗು ತೆರೆಗ ದಿವಿಹಿ ಬಸ್ ಬೇಣು ಕುರುವೇನು ಗೊಯ್ ಅದಾದಿನೂ ಅದಿ ಹಾಸಕ ಸ್ಕೂತಗು ಎಸ್ ಏಕೆ ಲ್ಯಾಂಗ್ವೇಜ್ ಲೆಬೆಸ್ ಹುರಫ ಮೀ ಅಡುಹಂಜ ಬೇಣು ವಾಕ್ ಎಚ್ಚೆ ವಗುತ್ತ ಅಡುಹಾ ಲೆವೆನು

0: കടിങ് മെന്തിരുകമ്പുര തേജയെ മേതി വെഹ്രാജയ്ക്കാടു.
1: കിത്തകുക മാമിലാമിലി

0: ചിത്രമെങ്കിൽ ജംസഫ് സലാമക്കുറെ അമിന്ദ ഓസോൺ പട്ടണ ഹിമായ
1: ഓസോൺ പട്ടണ നെറ്റിച്ച് നമ്മൾ കേക്ക് തിരുവണക്കേ എപ്പതാണ്.